0: ദബാമീഹംഗ തെരങ് എബഹീ വിയഫാര ഖാഫില ആയ് ഹംഗുരാമവരി ലഷ്കറുഗ തെരങ് എബൈഗ്യ മച്ചത്യ ബാമീഹുന്ന നസ്രു ലിബേന കമുക അള്ളാഹുത്യ ബാമീഹുന്ന വാദുകുര വിഹിന്ദു ഹന്ദുമകുരാശ് അതി ബാർ വെരിഖൻ ലിബിഗിൻവാ മീഹു എബഹീ വിയഫാര ഖാഫില ത്യബാമീഹുന്ന ടക്കാ ഉത്തുമ എബഹീ ത്യബാമീഹുന്ന ലിബുമ ത്യബാമീഹു എദമുഹ് നമവിസ് അള്ളാഹു ഇരാദ കുറവനി എക്കലാംഗ ഖലിമ ഫുളുതകും ഹക്കു സാബിത് കുറവാ ഫാൾ കുറവ മഷെ അതി കാഫിരുങ്ക അസ്ലു മുലുൻ ലുഹലുവു മഷെ
1: ليحق الحق ويبطل الباطل ولو كره المجرمون
0: اي كوفر النورهنكم غاويس حق غدا كوروا باطل نذكروا متكئ